കണ്ണ് സൗഖ്യമ അമ്മ കണ്ണ് സൗഖ്യം ജാനക്കി ചിന്ന പൂന പോട്ടിയാണി മോദി തമ്പട്ടപ്പാട് പാത്തിയാട് യാർക്കും അഞ്ചിടാത സിംഗം താ ഉറത്തി പാറുങ്ക മങ്കിടാത തങ്കം താ കണ്ണ് സൗഖ്യമാ ആമമ്മാ കണ്ണ് സൗഖ്യം താ എന്നമ്മാ കണ്ണ് സൗഖ്യമാ ആമമ്മാ കണ്ണ് ഫാന്റാസ്റ്റിക്.